ഇവിടെയായി ഹുക്മി തമനീച്ചോ ഹുക്മ ലേഖ ദുഃഖ സുഖ പയ്യ ഇക് ന ഹുക്മി ബക്സീസ ഇക് ഹുക്മി സദാ പയ്യ ഹുക്മ അന്ദർ സബ് കോ വാ ഹുക്മ ന കോയ നാനക് ഹുക്മ ജി ബുജ്ജ ത ഹോമ കഹ ന കോയ